0: ആകാശവാണിയുടെ എല്ലാ മലയാളം ചാനലുകളും ന്യൂസ് ഓൺ എയർ ആപ്പിൽ ഇപ്പോൾ ലഭ്യമാണ്. ആകാശവാണി എന്നും നിങ്ങളോടൊപ്പം.
1: എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി.
2: ന്യൂസ് ഓൺ എയർ പ്രോഗ്രാം বাংলা ഭാഷയ এখন ভালো ভালো সংগীত খবর আর অনেক রকম ভালো প্রোগ্রাম শুনে যাচ্ছে, আমিও শুনছি আর আপনারাও এর সাথে যোগদান করুন.